ക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഈ വാരാന്ത്യ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പതിവുപോലെ ആദ്യം ഇക്കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി ഓസ്ട്രേലിയ പോയ വാരം. പിന്നെ ഓസ്ട്രേലിയയിൽ നാലിലൊരു സ്ത്രീക്ക് വീതം മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു പഠന റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് എന്തൊക്കെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ എന്നതിനെക്കുറിച്ച് മെൽബണിലെ ഡോക്ടർ ജോസി തോമസ് വിശദീകരിക്കുന്നതും ഒപ്പം ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. പിന്നെ പതിവ് പോലെ സിനിമാ വിശേഷങ്ങൾ, പുത്തൻ പാട്ടുകൾ എല്ലാം നമുക്ക് കേൾക്കാം. അതിലേക്കൊക്കെ പോകും മുൻപ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കണം. ഓസ്ട്രേലിയ പോയ വാരം.

0: രാജ്യത്ത് ബഹുസാംസ്കാരികവാദത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന വാരമാണ് കടന്നു പോകുന്നത്. നാഷണൽ പ്രസ് ക്ലബ്ബിലെ കന്നി പ്രസംഗത്തിൽ വൺ നേഷൻ നേതാവ് പോളിൻ ഹാൻസനാണ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. മാരകമായ പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ചതും കാർഷിക മേഖല ആശങ്കയിലായതും പോയ വാരത്തിലാണ്. നികുതി പരിഷ്കരണങ്ങളിൽ ലേബറിനെ ഗ്രീൻസ് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതും പണപ്പെരുപ്പം നേരിയ തോതിൽ കുറഞ്ഞതുമടക്കം പോയ വാരം വാർത്താസമ്പുഷ്ടമായിരുന്നു. ഫുട്ബോൾ മത്സരങ്ങളിൽ ആവേശം തുടരുകയാണ്. SBSലൂടെ ഇതിനോടകം ലക്ഷക്കണക്കിന് പേർ ഫുട്ബോൾ മാമാങ്കം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ വാർത്തകളും വിശദമായി പരിശോധിക്കാം. ഓസ്ട്രേലിയ പോയ വാരം, അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. ഓസ്ട്രേലിയയിൽ പക്ഷിപ്പനിയുടെ മാരക വകഭേദമായ H5N1 സ്ഥിരീകരിച്ചു. ദേശാടന പക്ഷികളിലാണ് രോഗം കണ്ടെത്തിയതെന്നും നിലവിൽ കാർഷിക മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. രോഗലക്ഷണങ്ങൾ ഉള്ളതോ ചത്തതോ ആയ പക്ഷികളെ കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ സൌത്ത് ഓസ്ട്രേലിയൻ പ്രീമിയർ പീറ്റർ മലിനാസ്കസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷിപ്പനിയെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഫെഡറൽ സർക്കാർ അറിയിച്ചു. ഇതുവരെ രാജ്യത്തെ കോഴി ഫാമുകളിലേക്കോ കാർഷിക മേഖലയിലേക്കോ രോഗം പടർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ചിക്കനും മുട്ടയും കഴിക്കുന്നത് മനുഷ്യർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നും വെസ്റ്റേൺ ഓസ്ട്രേലിയൻ കൃഷിമന്ത്രി ജാക്കി ജാർവിസ് ഉറപ്പു നൽകി. ഇതിനിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പൗൾട്രി ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പാപ്പുവ ന്യൂഗിനി പിൻവലിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോഴിയിറച്ചി കയറ്റുമതിയുടെ പകുതിയോളവും പാപ്പുവ ന്യൂഗിനിയിലേക്കാണ് പോകുന്നത്.
1: Chicken or eggs from birds from Australia, that message will be conveyed by the Commonwealth in their normal trade discussions, but it is disappointing. But I can assure people of Western Australia to please keep eating your chicken and your eggs. There is absolutely no public health risk.
0: നികുതി പരിഷ്കരണ ബില്ലിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രീൻസും ലേബറും ധാരണയിലെത്തിയത് ഈ ആഴ്ചയായിരുന്നു. ഗ്രീൻസ് പിന്തുണയ്ക്ക് പകരമായി NDIS വെട്ടിക്കുറയ്ക്കലുമായി ബന്ധപ്പെട്ട പാർലമെന്റ് അന്വേഷണം August 14 വരെ നീട്ടാൻ ലേബർ സർക്കാർ തീരുമാനിച്ചു. അതേസമയം NDIS തുക വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് ഗ്രീൻസ് പാർട്ടി നേതാവ് ലാരിസ വാട്ടേഴ്സ് പറഞ്ഞു. അടുത്ത 4 വർഷത്തിനുള്ളിൽ $38 ബില്യൺ ലാഭിക്കാനായി 2 ലക്ഷത്തിലധികം ആളുകളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഗ്രീൻസ് പാർട്ടിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഈ നിയമത്തിലെ ചില നിർദ്ദേശങ്ങൾ മാറ്റാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു. ഭിന്നശേഷിക്കാരെ ദ്രോഹിക്കുന്ന ഈ ബില്ലിലെ ജനവിരുദ്ധമായ ബാക്കി നിർദ്ദേശങ്ങൾക്കെതിരെയും തുടർന്നും പോരാടുമെന്ന് ലാരിസ വാട്ടേഴ്സ് വ്യക്തമാക്കി.
2: Well, we managed to shave off some of the worst and cruelest parts of this bill as an insurance, if you like, against the Labor and Liberal parties just deciding that they really do want to punch down on disabled people. So we've made some changes there that will make these cuts slightly less cruel, but they're still cruel cuts and we will still oppose them.
0: ഗ്രീൻസുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ SMSF ഫണ്ട് ഉപയോഗിച്ച് വീട് വാങ്ങുന്നതിനും ലേബർ നിയന്ത്രണം കൊണ്ടുവരും. രാജ്യത്തെ വാർഷിക പണപ്പെരുപ്പ നിരക്കിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഏപ്രിലിലെ 4.2% നിന്ന് മെയ് മാസത്തിൽ ഇത് 4% കുറഞ്ഞതായി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. അതേസമയം ആൽബനീസി സർക്കാരിന്റെ തെറ്റായ നയങ്ങളും അമിതമായ പണച്ചെലവുമാണ് രാജ്യത്തെ

0: പണപ്പെരുപ്പം വർദ്ധിക്കാൻ കാരണമെന്ന് പ്രതിപക്ഷ ഷാഡോ ട്രഷറർ ടിം വിൽസൺ കുറ്റപ്പെടുത്തി. രാജ്യത്തെ പൊതു പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞെങ്കിലും റിസർവ് ബാങ്ക് പ്രധാനമായും കണക്കിലെടുക്കുന്ന അടിസ്ഥാന പണപ്പെരുപ്പ നിരക്ക് ഏപ്രിൽ വരെയുള്ള 12 മാസത്തിനിടെ 3.4 നിന്ന് 3.6% ഉയർന്നു. രാജ്യം നേരിടുന്ന ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സർക്കാർ ഇപ്പോഴും അജ്ഞത നടിക്കുകയാണെന്ന് ടിം വിൽസൺ പറഞ്ഞു. സർക്കാരിന്റെ ഇത്തരം നയങ്ങൾ കാരണം ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോലും വൻതുക നൽകേണ്ടി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: Australia still has a fundamental inflation problem that's caused by government spending. That means when Australians go to the supermarket, they're paying more for the fewer goods they're getting into their red basket or their trolley. What we have is a government in complete denial about the consequences of their policies and how it's having a direct impact on Australian households.
0: അതേസമയം ഓസ്ട്രേലിയയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ നേരിയ കുറവും രേഖപ്പെടുത്തി. ഏപ്രിൽ മാസത്തിൽ 4.5% തൊഴിലില്ലായ്മ നിരക്ക് മെയ് മാസത്തിൽ 4.4% കുറഞ്ഞത്. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ 40,300 പുതിയ തൊഴിലവസരങ്ങളാണ് രാജ്യത്ത് പുതുതായി സൃഷ്ടിക്കപ്പെട്ടത്. നിലവിൽ ജോലി ചെയ്യുന്ന ഓസ്ട്രേലിയക്കാരുടെ ആകെ എണ്ണം 1.47 കോടിയായി ഉയർന്നതായും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരവും അന്തസ്സും ലഭിക്കുന്നത് സന്തോഷകരമായ കാര്യമാണെന്നും തൊഴിൽ മന്ത്രി അമാൻഡ റിഷ്വർത്ത് വ്യക്തമാക്കി.
2: Total number of Australians now in jobs is 14.7 million. This month's job data shows that jobs are up, unemployment is down, and that more people are getting the opportunity to enjoy the dignity that comes along with work.
0: ഓൺലൈൻ ഷോപ്പുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെയുള്ള ഡിജിറ്റൽ സേവനങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം ഓസ്ട്രേലിയക്കാർക്ക് വർഷം തോറും ഏകദേശം $50 കോടി നഷ്ടമാകുന്നതായി പുതിയ റിപ്പോർട്ട്. അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുക, അനാവശ്യ ഫീസുകൾ ഈടാക്കുക, മോശം കസ്റ്റമർ കെയർ സേവനം എന്നിവയാണ് ആളുകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ. ഇത്തരം പരാതികൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായ മറുപടി ലഭിക്കാതെ ഉപഭോക്താക്കൾ കടുത്ത മാനസിക വിഷമം നേരിടുന്നുണ്ടെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ഓംബുഡ്സ്മാനും കൺസ്യൂമർ പോളിസി റിസർച്ച് സെന്ററും വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ മേഖലയിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കമ്പനികളിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും എന്നാൽ പലപ്പോഴും കസ്റ്റമർ കെയറുമായി നേരിട്ട് സംസാരിക്കാൻ പോലും ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നും ഓംബുഡ്സ്മാൻ സിന്ധിയ ഗബർട്ട് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ബഹുസംസ്കാരവാദത്തിനും കുടിയേറ്റ നിരക്കിനും പിന്തുണ കുറയുന്നതായ റിപ്പോർട്ട്. ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട പുതിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. സാംസ്കാരിക വൈവിധ്യം രാജ്യത്തിന് നല്ലതാണെന്ന് 2024 90% ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഈ വർഷം അത് 73% കുറഞ്ഞു. കൂടാതെ നിലവിലെ കുടിയേറ്റക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് 55% ആളുകളും കരുതുന്നു. സാമ്പത്തിക പ്രതിസന്ധി, ജീവിത ചെലവ് വർധനവ്, ഭവനക്ഷാമം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ ഏഷ്യൻ ആഫ്രിക്കൻ വംശജരായ 2 വിഭാഗത്തിൽ 5 പേർ വീതം രാജ്യത്ത് വിവേചനം നേരിട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ കുടിയേറ്റക്കാർ വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്നും സാംസ്കാരിക വൈവിധ്യമാണ് ഓസ്ട്രേലിയയുടെ കരുത്തെന്നും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി പ്രതികരിച്ചു.
3: Diversity as a nation is a strength. The fact that in the last month, yesterday, Sunday, I was at an Assyrian function. It was a wonderful function in southwestern Sydney. Should that be allowed to happen?
0: അതേസമയം രാജ്യത്തിന് വേണ്ടത് ഏക സംസ്കാരമാണെന്ന് നാഷണൽ പ്രസ് ക്ലബിലെ പ്രസംഗത്തിൽ വൺ നേഷൻ നേതാവ് പോളിൻ ഹാൻസൺ പറഞ്ഞിരുന്നു. ഓസ്ട്രേലിയയുടെ നിയമങ്ങളെയും മൂല്യങ്ങളെയും ബഹുമാനിക്കുന്ന രീതിയിലുള്ള മൾട്ടി കൾച്ചറലിസത്തെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലർ പറയുന്നത്. ഓസ്ട്രേലിയ നിലവിൽ തന്നെ ഒരു ബഹുസാംസ്കാരിക സമൂഹമാണെന്ന ഡെപ്യൂട്ടി ലീഡർ ജെയ്ൻ ഹ്യൂമിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതായി ഏസിയോ മുന്നറിയിപ്പ് നൽകി. ടെറർ ത്രെറ്റ് ലെവൽ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ല എന്നും ഏസിയോ മേധാവി മൈക്ക് ബർഗേഴ്സ് പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് എന്നും യൂറോപ്പിലെ ജൂത കേന്ദ്രങ്ങളെ ആക്രമിച്ച ഇറാൻ അനുകൂല സംഘടനകൾ ഓസ്ട്രേലിയയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചേക്കാമെന്നും ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ 10 വർഷം പഴക്കമുള്ള രാജ്യത്തെ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനം പരിഷ്കരിക്കാൻ സർക്കാരുമായി ചേർന്ന് ACO ശ്രമം തുടങ്ങി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അഖിലശ്രീ.
4: SBS Audio.
5: കേൾക്കാം നിങ്ങളുടെ മനസ്സിലടങ്ങുന്ന പരിപാടികൾ.
6: Can you describe that feeling for people who haven't experienced it?
7: SBS Hindi uplabdh karvata hai.
8: Far from the partisan politics.
5: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. SBS Audio ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ
4: sbs.com.au/audio.
0: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 ജൂൺ 26 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 മണിക്കും കേൾക്കാം. മാത്രമല്ല, ഓസ്ട്രേലിയയിൽ നിന്നുള്ള വാർത്തകളും ഓസ്ട്രേലിയൻ മലയാളികളുടെ വിശേഷങ്ങളും എല്ലാം കേൾക്കാനായി SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. ഇനി പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള വാർത്തകളുമായി AN കുമാരമംഗലമാണ് ചേരുന്നത്. AN കുമാരമംഗലം,
9: പറയൂ. ശ്രീ,
0: മഴയൊക്കെ കുറഞ്ഞോ?
9: മഴ കുറഞ്ഞും കൂടിയും ഇരിക്കുന്നു.
0: അതൊക്കെ പറയുമ്പോഴാണ്, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടിൽ കേസ് എടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. 8 പേർക്കെതിരെയാണ് കേസെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ?
9: അഖിലശ്രീ, രാമജന്മഭൂമിയിലെ ഇപ്പോഴത്തെ രാം മന്ദിർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഒരു, അതിന്റെ നടത്തിപ്പിനും മറ്റ് ഭരണപരമായ കാര്യങ്ങൾക്കും വേണ്ടി ഒരു രാം മന്ദിർ ട്രസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഈ ട്രസ്റ്റിന്റെ അധ്യക്ഷൻ ഒരു വളരെ ഉന്നതസ്ഥാനീയനായ ഒരു ഹിന്ദു സന്യാസിയായിരുന്നെങ്കിലും ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായ ചമ്പത് റായയായിരുന്നു. ഇദ്ദേഹം കാലങ്ങളായി രാമജന്മഭൂമിയിൽ തന്നെ താമസിക്കുന്ന ആളാണ്. അവിടുത്തെ പ്രക്ഷോഭമുണ്ടായിരുന്ന കാലത്ത്, തർക്കമന്ദിരത്തിലെ പ്രക്ഷോഭമുണ്ടായിരുന്ന കാലത്ത്, ആ സമയത്തും അവിടെ പ്രവർത്തിച്ച ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ അനുയായികളും ഇദ്ദേഹത്തിന്റെ, അതായത് ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടുമാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ക്ഷേത്ര ട്രസ്റ്റിലുള്ള പല അംഗങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ജീവനക്കാരും അയോധ്യയിൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നു എന്ന ഒരു ആരോപണമുണ്ടായിരുന്നു. ഇവർക്കൊന്നും ലഭിക്കുന്ന ശമ്പളത്തിന്റെ ആനുപാതികമായി വാങ്ങിക്കാൻ കഴിയുന്ന ഭൂമിയല്ല ഇതെന്നും ആരോപണമായിരുന്നു. തുടർന്നാണ് ഈ ട്രസ്റ്റിലുള്ള ആൾക്കാർ തന്നെ പലപ്പോഴായി ഉത്തർപ്രദേശ് സർക്കാരിലും അതുപോലെ തന്നെ വിജിലൻസിലും മറ്റും പരാതി നൽകിയത്. ആദ്യമൊക്കെ ഈ ആരോപണം ട്രസ്റ്റ് നിഷേധിച്ചെങ്കിലും പിന്നീട് നിഷേധിക്കാനാവാത്ത പല തെളിവുകളും പുറത്തു വന്നതിനെ തുടർന്ന് ഇവർ തന്നെ അന്വേഷണത്തിന് ആവശ്യപ്പെടുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ ഇതിൽ ആദ്യം അന്വേഷണം ആവശ്യപ്പെട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സമീപിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ വിഷയം വളരെ വ്യാപകമായി ഉയർന്നു വന്നതും. നിരവധി പേർ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് തെളിവ് നൽകുന്നത്, നമ്മൾ വിസിൽ ബ്ലോവേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലുള്ള ആൾക്കാർ പുറത്തേക്ക് വരികയും അവർ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും അവിടെ നടയിൽ കാണിക്കയായി സമർപ്പിക്കുന്ന പല കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രസ്റ്റിന് നിരവധി സമ്മാനങ്ങളും അമൂല്യ വസ്തുക്കളും മറ്റും ലഭിച്ചിട്ടുണ്ട്, ഇതൊക്കെ കാണാതാകൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ധാരാളമായി അവിടെ നടന്നിരുന്നു എന്നാണ് അവിടുത്തെ മുൻ ജീവനക്കാരുടെയും ട്രസ്റ്റിലെ പല അംഗങ്ങളുടെയും ആരോപണം. ഈ ആരോപണത്തെ തുടർന്നാണ് UP പോലീസ് ഈ അന്വേഷണം നടത്തുന്നത്. അതിനിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രസ്റ്റിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. വിശദീകരണം ചോദിച്ചപ്പോൾ ട്രസ്റ്റ് ഈ വിശദീകരണം നൽകാൻ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ അന്വേഷണം നടക്കുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ ഈ കാര്യം, ഈ ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നവർ മറുപടി നൽകി. അതേ തുടർന്നാണ് അന്വേഷണം വളരെ ശക്തമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നു വരികയാണ്. ഇതിൽ പ്രധാനമായും ഈ ചമ്പത്രായയുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്.
0: അത് പറയുമ്പോഴാണ്, ഈ ട്രസ്റ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണോ?
9: അല്ല, ട്രസ്റ്റ് അംഗങ്ങളിൽ സർക്കാർ യു പി സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രതിനിധികളുണ്ട്. ഇതുകൂടാതെ പണ്ട് രാമജന്മഭൂമി ന്യാസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭൂമി ഉണ്ടായിരുന്നു, ഈ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ട്രസ്റ്റിനെയാണ് അയോധ്യയിൽ അമ്പലം പണിയുന്നതിന് വേണ്ടിയുള്ള ചുമതല സുപ്രീം കോടതി ഏൽപ്പിച്ചിരുന്നത്. ഈ ട്രസ്റ്റാണ് പിന്നീട് രാം മന്ദിർ ട്രസ്റ്റായി മാറിയത്. അതിൽ ഉണ്ടായിരുന്ന പല പടലപ്പിണക്കങ്ങളും അധികാര വടംവലിയും എല്ലാം തന്നെ ഇപ്പോഴത്തെ ഈ വിവാദത്തിന് കാരണമായിട്ടുണ്ട് എന്നും ആരോപണമുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട, രാം മന്ദിറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഈ ചമ്പത്തറായി ഏറ്റവും, അതായത് അദ്ദേഹത്തിൻ്റെതായിരുന്നു അവസാനത്തെ വാക്ക് എന്നുള്ളത് സംബന്ധിച്ചും ചില വിമർശനങ്ങൾ സംഘപരിവാറിനുള്ളിൽ തന്നെ ഉയർന്നിട്ടുമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഈ വിശദമായ അന്വേഷണവും വിശദമായ വെളിപ്പെടുത്തലുകളും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അഗ്രശ്രീ,
0: ഇതില് 6 പേർ പണമെണ്ണാൻ ചുമതലപ്പെടുത്തിയിരുന്ന ക്ഷേത്രം ജീവനക്കാരായിരുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടിരുന്നു.
9: തീർച്ചയായും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് അംഗങ്ങൾ കൂടാതെ തന്നെ ഈ ക്ഷേത്രം ജീവനക്കാരിൽ പലരും തങ്ങളുടെ ശമ്പളത്തിന് മുകളിൽ ഉള്ള പല പ്രോപ്പർട്ടികളും, പ്രത്യേകിച്ചും അയോധ്യയിലെ ഭൂമി വില വളരെയധികം ഉയർന്നിരുന്നു. അതിനുശ്രീ, ഈ അയോധ്യ ഒരു വലിയ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി മാറുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തുകയും ചെയ്തതോടുകൂടി അയോധ്യയിലും ഫൈസാബാദ് ജില്ലയിലുമുള്ള നിരവധി ഈ സ്ഥലത്തിനും വില കൂടിയിരുന്നു. ഈ സ്ഥലമെല്ലാം തന്നെ പലരും അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വാങ്ങിച്ച് ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ അവിടുത്തെ അടിസ്ഥാനപരമായി ഈ ആരോപണം ഉയരുന്നതിന് വേണ്ടിയുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ആദ്യത്തെ അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു വളരെ വലിയ ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഈ ഒരു വിവാദവും അതിനെ തുടർന്നുണ്ടാകുന്ന ചില വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരുന്നത്.
0: തീർച്ചയായും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിലെ വിവരങ്ങളാണ് എ എൻ കുമാരമംഗലം നമ്മളോട് പങ്കുവച്ചത്. പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ പതിവുപോലെ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ടിയാൻ എന്ന ചിത്രത്തിന് ശേഷം ഇതേ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് അനന്തൻകാട്. ഈ ചിത്രമാണ് ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന പ്രമുഖ ചിത്രം.
4: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.

0: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ഇതുവരെ തീർത്തിട്ടുള്ളു.
1: സ്വന്തം ആലയിൽ പണിയിച്ച വാളുകൊണ്ടേ ശത്രുവിനെ വെട്ടാവൂ. എന്നാല് വെട്ട് കഴിഞ്ഞു വാളൊരുക്കി.
2: മലയാളത്തിലും തമിഴിലുമായി മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാറാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 80കളുടെ അവസാനത്തിലും 90കളുടെ ആരംഭത്തിലും കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കെ കണ്ടും കേട്ടും കേൾവിയിൽ വിരിഞ്ഞതുമായ സംഭവങ്ങളുടെ കോർത്തിണക്കലാണ് ഈ സിനിമയെന്ന് മുൻപ് മുരളിഗോപി പറഞ്ഞിരുന്നു. മുരളിഗോപിക്കു പുറമെ തമിഴ്നടൻ ആര്യ, ഇന്ദ്രൻസ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ.
3: ഇവിടെ നീതിയുമില്ല, നിയമവുമില്ല, ദൈവവുമില്ല, ഒരു മയിലുമില്ല.
4: സത്യം ചൊല്ല, യാർ നീ?
5: നാനാ തങ്കച്ചി എന്തവൻ, തമ്പി എന്തവൻ, തകപ്പൻ എന്തവൻ, തായ എന്തവൻ, എന്റെ തായ് മണ്ണോട് ഉണ്മയാണ് മകൻ, തമിഴ്.
2: പ്രിയ ശ്രോതാക്കളെ, റോഷൻ മാത്യുവിനെ നായകനാക്കി എം പത്മകുമാർ സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായ ഉയിരാണ് ഈ ആഴ്ച റിലീസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ. കണ്ണൂർ ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ ഒരു യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ക്രൈം ത്രില്ലറാണ് ഈ ചിത്രം. ഈ സ്റ്റേഷനിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളാണ് ഇതിന്റെ ഇതിവൃത്തം. പ്രൊബേഷൻ കാലയളവിലുള്ള സബ് ഇൻസ്പെക്ടർ അജീബ് നേരിടുന്ന ഒരു നിഗൂഢമായ കേസും അതിന്റെ അന്വേഷണവുമാണ് ചിത്രത്തിന്റെ കഥാതന്തു. ആ സിനിമയുടെ ട്രെയിലർ നമുക്കൊന്ന് കേട്ടുവരാം.
6: ധർമ്മടം പി എസ് എൻ സറി, ഗുഡ് മോർണിംഗ് സാർ. ഓ സാർ, സ്റ്റേഷനിൽ 17 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 4 സൊമോട്ട കേസുണ്ട്. ഇൻക്വസ്റ്റ് നടത്തിയിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞു
7: സാർ, ഇൻക്വസ്റ്റ് പ്രകാരം ബോഡിയിൽ സ്ട്രഗിളോ സെക്ഷുവൽ അസോൾട്ടോ ഒന്നും നടന്നതായിട്ട് കാണുന്നില്ല.
8: ജില്ലയിലെ വിമൻ മിസ്സിംഗ് കേസ് പരിശോധിച്ചിട്ട് ഇതുമായിട്ടൊന്നും മാച്ച് ആയിട്ടില്ല.
9: ഇല്ല സാർ, ചിത്രഹല്ലി വെല്ലൂർ ഫാറസ്റ്റ് ഏരിയ സാർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന ഒ ടി ടി സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ദ്രൻസ്, രമ്യ സുരേഷ്, ദിനേശ് പ്രഭാകർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കോമഡി ഡ്രാമ ചിത്രം കുണ്ടലപുരാണം സൈന പ്ലേയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. കെ പി എസ് സി ലീല, അഖില ഭാർഗവൻ, അമിത് ചക്കാലക്കൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ മുത്തശ്ശി എന്ന ഒരു ഹൊറർ മിസ്റ്ററി സീരീസ് ഇന്ന് മുതൽ C5 പ്ലാറ്റ്ഫോമിലും എത്തിയിട്ടുണ്ട്. മറ്റൊരു ചിത്രം റിവോൾവർ റിംഗോയാണ്. സൺ നെക്സ്റ്റിലാണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മറ്റൊരു ചിത്രം കപ്പാണ്. മാത്യു തോമസ്, ബേസിൽ ജോസഫ് എന്നിവർ അഭിനയിച്ച സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് കപ്പ്. മനോരമ മാക്സിൽ, സിംപ്ലി സൗത്ത് എന്നിവയിലൊക്കെയാണ് ഈ ചിത്രം ലഭ്യമായിരിക്കുന്നത്. കൂടാതെ മോഹൻലാൽ നായകനായ ദൃശ്യം 3 മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ച പേട്രിയർ തുടങ്ങിയ മുൻനിര സിനിമകളുമെല്ലാം വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഇനി നമ്മൾ പതിവ് പോലെ പുത്തൻ പാട്ടിലേക്ക് പോവുകയാണ്. അനന്തൻകാട് എന്ന ചിത്രത്തിന് വേണ്ടി ബി അജീഷ് നാഥ് ലോകനാഥ് സംഗീതം നിർവഹിച്ച് ദീപക് ബ്ലൂവും മുരളിഗോപിയും ചേർന്ന് പാടിയ മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേട്ടുവരാം.

0: SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിനോദ പരിപാടികളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. SBS മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam.
1: പ്രിയ ശ്രോതാക്കളെ, SBS മലയാളത്തിന്റെ ഇന്നത്തെ തത്സമയ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. അഖില ശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 മണിക്കും കേൾക്കാം. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഈ ആഴ്ച നമ്മൾ പ്രധാനപ്പെട്ട 2 റിപ്പോർട്ടുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്ന്, ഓസ്ട്രേലിയൻ സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദം കൂടുന്നുവെന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളത് ഒരു സ്റ്റോറിയും, മറ്റൊന്ന്, ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമവശങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേത്, ഓസ്ട്രേലിയൻ സ്ത്രീകളിൽ 4-ൽ 1 മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുടെ എണ്ണം ഇതിലും കൂടുമെന്നാണ് ഈ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ABS നാഷണൽ സ്റ്റഡി ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ് പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. പരിചിതമായ ചുറ്റുപാടുകളിൽ നിന്നും മാറി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്ന മലയാളി സ്ത്രീകളിൽ നിന്നും അവർ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മെൽബണിൽ പബ്ലിക് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ ടീം ലീഡറായ ഡോക്ടർ ജോസി തോമസ് വിശദീകരിക്കുന്നു, കേട്ടുവരാം. സ്വാഗതം ഡോക്ടർ SBS മലയാളത്തിലേക്ക്.
2: താങ്ക് യു
1: ഡോക്ടർ. ഓസ്ട്രേലിയയിൽ സ്ത്രീകൾ സാധാരണ നേരിടുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഓസ്ട്രേലിയയിൽ തന്നെയല്ല, ലോകത്തിൽ എവിടെയായാലും ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും മാനസിക രോഗവും നമ്മൾ തിരിച്ച് അറിയേണ്ടതുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ നമ്മൾ കാണുന്നത് ആങ്സൈറ്റി, എന്താ പറയുന്നത്, ഉത്കണ്ഠ, പിന്നെ ഡിപ്രഷൻ, നമ്മളത് രോഗമെന്ന് പറയും. ഡിപ്രഷൻ തന്നെ പല ഗ്രേഡുണ്ട്. ജനറലി കാണുന്ന ഡിപ്രഷൻ ഇപ്പം ഒരു സൈക്കോട്ടിക് അല്ലാത്ത ലെവലിലുള്ള വിഷാദം, പിന്നെ PTSD എന്ന് പറയും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെയുള്ള അതൊക്കെ നമ്മുടെ ബോഡി ഇമേജ് ഇഷ്യൂസ്, ഉറക്കമില്ലായ്, സ്ലീപ്പ് ഉറക്കമില്ലായ്കയുമുണ്ട്, ഉറക്കക്കുറവുമുണ്ട്. അപ്പം സ്ലീപ്പ് ലെസ്നെസ്സുമുണ്ട്, സ്ലീപ്പ് ഡിപ്രൈവേഷനുണ്ട്. നമ്മൾ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള, ഇപ്പം ആർത്തവവുമായി ബന്ധപ്പെട്ടുള്ള ഇതുണ്ട്, ചിലർക്ക് അത് സ്ട്രെസ് ഉണ്ടാക്കാം. പിന്നെ പെരിമെനോപോസ് ഇഷ്യൂസ്, അതും വളരെ കോമൺ ആണല്ലോ. അതിൻ്റെ ലക്ഷണങ്ങൾ, ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാകുന്നു, ശരീരത്തിൽ അമിതമായ ചൂടുണ്ടാവുക, മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡറും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും. അപ്പം നമ്മൾ ഈ പൊതുവേ ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കൂടുതൽ സ്റ്റിഗ്മ പൊതുവേ സമൂഹങ്ങളിലുണ്ട്. കൾച്ചറൽ ഗ്രൂപ്പുകളിൽ അത് കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ളവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അത് കൂടുതലായിട്ട് ഉണ്ട്.
1: ഈ കൾച്ചറൽ ഗ്രൂപ്പിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
2: ഇപ്പോ നമ്മൾ ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മൈഗ്രേഷനും സെറ്റിൽമെന്റും നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം റീലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇവൻ്റ് ആണ്. നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ലൈഫ് ഇവൻസിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഡെത്ത് അല്ലെങ്കിൽ മരണമാണ്. പിന്നെ ഡിവോഴ്സ്, പിന്നെ സെപ്പറേഷൻ, പിന്നെ റീലൊക്കേഷനാണ് വരുന്നത്. അപ്പം 4th സ്ഥാനത്താണ് നിൽക്കുന്നത് ഏറ്റവും ഉയരത്തിൽ, ഇവിടെ ഏറ്റവും ഹൈ ആയിട്ടുള്ള സ്ട്രെസ് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ലോസ് ഓഫ് ജോബ് അതടുത്തതാണ്. അപ്പം ഈ അപ്പം നമ്മുടെ ഈ റീലൊക്കേഷൻ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ടാണ്. പ്രത്യേകിച്ച് ഒരു നമ്മൾ അഡൽട്ടായി പ്രായമായതിനു ശേഷവും പ്രത്യേകിച്ച് കുടുംബമൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അപ്പം നമുക്ക് അവിടെ നിന്നും ഉണ്ടാകും നമ്മളെ ലൂസ്, നമ്മുടെ എല്ലാ സോഷ്യൽ കോൺടാക്റ്റുകൾ, സോഷ്യൽ നെറ്റ്വർക്ക്, നമ്മുടെ ഡിയറായിട്ടുള്ളവർ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ജോബ് തന്നെ മാറുകയാണ്, കരിയർ മാറ്റം. അപ്പോൾ അതെല്ലാം നമ്മളൊരു വലിയ വൃക്ഷം പറിച്ചു കൊണ്ട് നടുന്നത് പോലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കോപ്പ് ചെയ്യുന്ന ഇത് പലരും പല രീതിയിലാണ് കോപ്പ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും കോപ്പിംഗ് മെക്കാനിസം വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അത് പുതിയ സ്ഥലത്തേക്ക് വരുന്നു, അവിടെ സെറ്റിൽമെൻറ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഇഷ്യൂസ് എല്ലാം അത് വളരെ ബാധിക്കാം, വളരെ വളരെ കൂടുതലായി ബാധിക്കാം. അപ്പോൾ അത് സ്ത്രീകളിൽ പ്രത്യേകിച്ച് അതൊരു സ്ട്രെസ് കൂട്ടുന്നുണ്ട്. കാരണം ഒരാൾ മാത്രമല്ല, ഒരു കുടുംബമായിട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ കെയർ, കുട്ടികളുടെ സംരക്ഷണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, അപ്പം അതിൻ്റെ എല്ലാം ഒരു ഒരു ഉത്തരവാദിത്വം. സാധാരണ പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറൽ ഗ്രൂപ്പുകൾ ആയിട്ടുള്ളവർ രാജ്യത്തേക്ക്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പം ആ പ്രഷർ കൂടുതലാണ്. ഓസ്ട്രേലിയയിലെ ഒരു കണക്കനുസരിച്ച് നാലിൽ ഒരാൾക്ക് അറ്റ് എനി ഗിവൺ 12 മന്ത്സ് പീരീഡ്, അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തിൽ നാലിലൊരാൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ അനുഭവിക്കുന്നുണ്ടെന്നാണ് റേറ്റ് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പൊ അത് മാനസിക ഡിസോർഡർ ആണ്, മാനസിക. അപ്പൊ അതിൽ അതിലും കൂടുതലായിരിക്കും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. പിന്നെ ഒരു ലോങ് പീരീഡിലാണെങ്കിൽ നാലിലൊരാൾക്ക് ഒരു സിവിയർ മാനസിക രോഗം അനുഭവിക്കുന്നുമുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇൻസിഡൻസും പ്രിവലൻസും എന്നൊക്കെ നമ്മൾ കേട്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനി ഗിവൺ 12 മന്ത്സിലാണ് ഈ നാല് പേരിൽ ഒരാൾക്ക് ഉണ്ടാവുന്നത്. പിന്നെ ഓവറോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോങ് ടൈം നോക്കുമ്പോഴും നാലിലൊരാൾക്കുണ്ടെന്നാണ് കാണുന്നത്. പക്ഷെ അത് പുരുഷന്മാരുടെ റേറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. പുരുഷന്മാർക്ക് 7ൽ ഒരാൾക്കെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മയിൽ. അപ്പം അത് ഇതിനെ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്.
1: പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കണക്ക് പറഞ്ഞല്ലോ. പക്ഷേ ഇന്നത്തെ കാലത്ത് പലപ്പോഴും ഹൗസ് ഹോൾഡ് കാര്യങ്ങളിലേക്ക് വന്നാലും പരസ്പരം ജോലി ആയാലും ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. പേരന്റിംഗ് ആയിക്കോട്ടെ, അല്ലാത്ത സാമ്പത്തികമായ കാര്യങ്ങളായിക്കോട്ടെ, ഒരു പുരുഷനും സ്ത്രീയും പങ്കാളികളായ ഒരു സാഹചര്യത്തിൽ അത് ഷെയർ ചെയ്യുന്ന സാഹചര്യമാണ് കാണപ്പെടുന്നത്. എന്നിട്ടും സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം സ്ട്രെസ്ഡ് ആകുന്നു, അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു?
2: അതെ, എനിക്ക് തോന്നുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. തുല്യത എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. നമ്മളത് പുറമേ കാണുന്നതാണ്. അതല്ല, ഇനി ഇതിൽ തന്നെ നമ്മുടെ തലമുറ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പം ഇപ്പം 60 70കളിലെ 80കളിലൊക്കെ വളർന്നവരും, അല്ലെങ്കിൽ പിന്നീട് 90സിൽ വളർന്നവർ അല്ല, അങ്ങനെയുള്ള അതിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട് ഇത് ഈ പേരൻറ്റിങ്ങിൽ. അപ്പം ഈ ഈക്വാളിറ്റിയും ഈ ഈക്വൽ അൺഈക്വൽ കെയർ ഗിവിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ അവിടെ വരുന്ന അപ്പൊ ആ പ്രശ്നങ്ങൾ. അപ്പൊ ഓരോ നമ്മൾ ഏജ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ തലമുറകളെ തിരിച്ച് വേണം ഇതിനെ കാണാം. ആ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ പുറമേ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അല്ല. നമ്മളൊരു ഡബിൾ ഷിഫ്റ്റ് തിയറി കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ സ്ത്രീകൾ ഫോർമൽ ആയിട്ടുള്ള ജോലി ചെയ്യണം, അതിൽ നിന്നും ഉണ്ടാകുന്ന ആ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൂടാതെ ഈ അൺപെയ്ഡ് ജോബ് ആണല്ലോ നമ്മൾ പറയുന്നത്, വീട്ടു ജോലിയും പിള്ളേരെ വളർത്തലും പിന്നെ കുക്കിങ്, ഇപ്പോൾ ഉള്ള പുതിയ പുതിയ ജനറേഷൻസില് കുറെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഈ ഇക്വാലിറ്റി എന്നുള്ളത് വന്നിട്ടില്ല ഇപ്പോഴും. പിന്നെ നമ്മുടെ ബന്ധങ്ങളിലെ ഇഷ്യൂസ്, അത് നമ്മൾ എനിക്ക് ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയാം, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും ഒക്കെ. അപ്പം അവിടെ ഉണ്ടാകുന്ന ഇനീക്വാലിറ്റി, പിന്നെ പുരുഷ സ്ത്രീകൾ തമ്മിലുള്ള സ്ട്രക്ചറലി തന്നെയുള്ള വ്യത്യാസങ്ങൾ, അതെല്ലാം ഇതിൽ വരാം. അപ്പൊ ഇക്വാലിറ്റി നമ്മൾ പറയുമ്പം ആ തുല്യതയിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഈ പാട്രിയാർക്കിക്കൽ ആൻഡ് മിസോജനിസ്റ്റിക് പ്രാക്ടീസസ് നമ്മുടെ കൾച്ചറുകൾ കേരള ലോകം മുഴുവനും ഉണ്ട്. എന്നാൽ കൾച്ചറൽ ഗ്രൂപ്പുകളിൽ അത് കൂടുതലാണ് താനും. എന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സും ഉണ്ട്. അപ്പൊ അത് സബ് കോൺഷ്യസ്ലായിട്ട് നടക്കുന്നതാണ് പുരുഷന്മാരുടെ ഇടയിൽ.
1: ഓക്കെ, ഈ സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ഇപ്പൊ രോഗലക്ഷണങ്ങൾ, ഇപ്പൊ നമ്മൾ അതിനെ ഒരു ഏർലി വാർണിംഗ് സൈൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നേരത്തെ കാണാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ. ഇപ്പോ ഉറക്കക്കുറവ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഉറക്കക്കുറവുമാകാം, ഉറക്കമില്ലായ്മയും ഉണ്ടാവാം. പിന്നെ നമ്മുടെ എന്താണ് ഉദാസീനത, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അഴിക. പിന്നെ ഈ സോഷ്യൽ വിഡ്രോവൽ ഫ്രം റിലേഷൻഷിപ്പുകൾ, എന്താണ് ഉൾവലിയൽ എന്ന് നമ്മൾ പറയും അതിനെ. പിന്നെ സങ്കടം, സാഡ്നസ് ഉള്ള സങ്കടകരമായ വിഷമിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഇറിറ്റബിലിറ്റി ഉണ്ടാവുന്നു, ദേഷ്യം ഉണ്ടാവാം. പിന്നെ സോ യുനോ വളരെ ലോ സെൽഫ് വെർത്ത്, നമ്മളെ കുറിച്ച് തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം കുറവ്, നമ്മൾ വർത്ത്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് ആയിട്ട് ചിന്തി തോന്നുക, പിന്നെ കൂടുതലായ ഉത്കണ്ഠ ഉണ്ടാവുക, പിന്നെ എപ്പോഴും ക്ഷീണം, ഫറ്റീഗ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷിൽ, പിന്നെ വിശപ്പ് അത് കൂടുതലും കുറവും ഉണ്ടാകാം. ഇപ്പം ഡിപ്രഷനൊക്കെ ആണെങ്കിൽ വിശപ്പ് കുറവായിരിക്കും, എന്നാൽ ചില ആളുകളിൽ വിശപ്പ് കൂടാം, അന്നേരം വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാലുള്ള ഈ ബോഡി ഇമേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം, പിന്നെ ഈ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വേദനകൾ ഉണ്ടാവുന്നു. അപ്പം നമ്മളതിന് സൈക്കോസോമാറ്റിക് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഒന്നിനോടും താല്പര്യമില്ലായ്ക, പിന്നെ സ്വന്തം പേഴ്സണൽ ഹൈജീനെ നെഗ്ലക്ട് ചെയ്യുക, പേഴ്സണൽ കെയർ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക, പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ മരിക്കണമെന്നുള്ള ചിന്തകൾ. അപ്പം മരണ ഇപ്പം ഡെത്ത് വിഷസിനകത്ത് സൂയിസൈഡൽ വിഷസ് വരാം, നാച്ചുറൽ ഡെത്ത് വിഷസ് വരാം. അപ്പം അതിൻ്റെ ഡിഗ്രി ആശ്രയിച്ചിരിക്കും ഡിപ്രഷൻ്റെ ഒക്കെ. ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലാണ് ഈ സൂയിസൈഡൽ അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതകൾ ഉണ്ടാകുന്നത് സാധാരണ ക്ലിനിക്കൽ ഡിപ്രഷനിലാണ്. അപ്പം അതിനെ നേരത്തെ കണ്ടെത്തുക, ആ ഏർലി വാർണിംഗ് സയൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനെ അക്നോളജ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവാതിരിക്കുക.
1: തനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുമോ?
2: ഇതിന് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയും. ഇപ്പം പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാനസിക പ്രശ്നങ്ങൾ, മനോരോഗം നമ്മൾ പറയുന്നത് പറയുമ്പോൾ വ്യത്യാസം, മനോരോഗം ശരിക്കും ഉണ്ടാകുമ്പോൾ ഒട്ടും ഇൻസൈറ്റ് ഇല്ല. ഇൻസൈറ്റ് എന്ന് പറയും നമ്മൾ അതിനുള്ള കുറിച്ചുള്ള ഉൾക്കാഴ്ച. ഈ ആങ്സൈറ്റി ഡിപ്രഷൻ ഒരു ലോവർ ഗ്രേഡിലാണ് അനുഭവിക്കുന്നതെങ്കിൽ ഉൾക്കാഴ്ച ഉള്ളവർക്ക് മനസ്സിലാവും, ഞാനിതിൽ കൂടി എനിക്ക് വിഷമമാണ്, അല്ലെങ്കിൽ ക്രൈങ് സ്പെൽസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായ ആകാംക്ഷ ഉണ്ടാകുന്നു. അപ്പം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇതിൽ പ്ലേ ചെയ്യാം. അപ്പൊ അത് കുഴപ്പമില്ല, അത് അങ്ങ് മാറും, ഞാൻ തന്നെ അതിനെ പരിഹരിച്ചോളാം, അല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായ എന്തെങ്കിലും ഒരു ഇതില് ഇത് കണ്ടെത്തും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ റിലീജിയസ് പ്രാക്ടീസിലേക്ക് പോയി അതിൽ നിന്ന് ഒരു താൽക്കാലിക ഇത് കിട്ടും. പക്ഷെ അത് താൽക്കാലികമാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഹെൽപ്പ് സീക്കിംഗ് എന്ന് പറയുന്ന അത് കൾച്ചറലി പൊതുവെ നമുക്ക് കുറവാണ്. നമുക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിനെ അക്നോളജ് ചെയ്ത് അതിന് നമുക്ക് സഹായം തേടണം, ഒരു പ്രൊഫഷണലിൽ നിന്നും സഹായം തേടണമെന്നുള്ള കുറവാണ്. അപ്പം അത് ചിലപ്പം മറ്റുള്ളവർക്കാണ് കണ്ടുപിടിക്കാൻ പറ്റുക. ഓക്കെ, നമ്മൾ ചോദിക്കും ആർ യു ഓക്കെ, നമുക്കിവിടെ ആർ യു ഓക്കെ ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും അത് പ്രകടമായി കാണാൻ പറ്റും പുറമേ, അല്ലെങ്കിൽ അവരുടെ അഫക്ട്, അവരുടെ പൊതുവെയുള്ള ഫങ്ഷനിങ്ങിലെല്ലാം മാറ്റങ്ങൾ വരുന്നത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റും.
1: ഓസ്ട്രേലിയയിൽ സ്ത്രീകൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും അവയുടെ ലക്ഷണങ്ങളുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണ്. വ്യക്തിപരമായ സംശയങ്ങൾക്ക് വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക.
0: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം. SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി 2021 പുറത്തിറങ്ങിയ കാണെ കാണെ എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നൽകി വേണുഗോപാൽ പാടിയ മനോഹരമായൊരു പാട്ട് നമുക്ക് കേട്ടുവരാം.

0: SBS Kickoff.
1: A new music station celebrating football anthems from around the world.
0: It's time for Africa. It's live now
1: on DAB Radio, the SBS audio app.
0: We got the game on. Online and SBS On Demand.
2: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.

0: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. മനോഹരമായൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇന്ന് അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള വാർത്തകളും ഓസ്ട്രേലിയൻ മലയാളികളുടെ വിശേഷങ്ങളും കേൾക്കാനായി നിങ്ങൾ SBS മലയാളത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. ഓസ്ട്രേലിയൻ കുടിയേറ്റ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ജീവിത രീതികളും എല്ലാം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകളും നിങ്ങൾക്ക് പതിവായി കേൾക്കാം. ഇതിനായി SBS മലയാളം എന്ന ഫേസ്ബുക്ക് പേജ് പിന്തുടരുക, അല്ലെങ്കിൽ SBS മലയാളം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നുവല്ലോ ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസിനെ പറ്റി. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അധികം അനിവാര്യമായ ഒരു പരിരക്ഷയാണ് ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ്. പ്രകൃതിക്ഷോഭങ്ങളിലും വീട്ടിനുള്ളിലെ അപകടങ്ങളിലും ഭവന ഭേദനമുണ്ടായാലും എല്ലാം പരിരക്ഷ നൽകുന്നത് ഈ ഇൻഷുറൻസ് വഴിയാണ്. ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഡിജു ശിവദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കേട്ടുവരാം.
1: നമ്മുടെ വീടിനോ വീടിനുള്ളിലുള്ള സാധനങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നോ അപകടമുണ്ടാകുമെന്നോ ചിന്തിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് എപ്പോഴും ഒരു സാധ്യതയാണ്. ആ സാധ്യത ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പേമാരിയോ വെള്ളപ്പൊക്കമോ കാട്ടുതീയോ ചുഴലിക്കാറ്റോ ഒക്കെ ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും വീടുകൾക്ക് കനത്ത നാശം വിതയ്ക്കാറുണ്ട്. കെട്ടിടങ്ങൾക്ക് നാശമുണ്ടാക്കാമെന്ന് മാത്രമല്ല, പലപ്പോഴും അതിനുള്ളിലുള്ള നമ്മുടെ മറ്റു വസ്തുവകകൾക്കും നാശനഷ്ടങ്ങളുണ്ടാകാം. അതുപോലെ തന്നെയാണ് ഒരു മോഷണമോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലെ പൈപ്പ് പൊട്ടുന്നതോ എല്ലാം. ഇതിൽ ഏതെങ്കിലും ഒരു സാഹചര്യം അനുഭവിച്ചിട്ടുള്ളവരാകും ഓസ്ട്രേലിയയിലെ ഭൂരിഭാഗം പേരും. ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ അതിൽ നിന്നുള്ള സാമ്പത്തിക ബാധ്യത മറികടക്കാൻ എന്തുതരം ഇൻഷുറൻസാണ് വേണ്ടത്? രണ്ടു തരത്തിലാണ് ഓസ്ട്രേലിയയിൽ ഹോം ഇൻഷുറൻസ് ഉള്ളതെന്ന് ഉപഭോക്തൃ സംഘടനയായ ചോയ്സിൽ ഇൻഷുറൻസ് വിദഗ്ധനായ ജോഡി ബേർഡ് പറയുന്നു.
2: Home insurance is really two components. You've got the insurance for your building and the insurance for your contents. And if you own your own home or the bank owns your home, ideally you're insuring both. If you're renting a place or if you're in a strata property, then you just want to insure your contents. When it comes to insuring your home, you're insuring for the cost to rebuild the actual building. And when you're insuring your contents, you're insuring the cost to actually replace those contents.
1: അതായത് സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർക്ക് ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് ആണ് വേണ്ടത്. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് കണ്ടന്റ് ഇൻഷുറൻസ് വേണം. എന്താണ് കണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വീടിനുള്ളിൽ ഒരു അപകടമോ മോഷണമോ ഉണ്ടായാൽ സംരക്ഷണം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ വസ്തുക്കളും കണ്ടന്റ് ഇൻഷുറൻസ് എന്നതിന്റെ പരിധിയിൽ കൊണ്ടുവരാം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കായികോപകരണങ്ങൾ, ആഭരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ തുടങ്ങി വലിയൊരു പട്ടികയുണ്ട്. നിങ്ങൾ ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു പോളിസി ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് അഥവാ PDS ലഭിക്കും. എന്തൊക്കെയാണ് ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുന്നതെന്നും എന്തിനൊക്കെ പരിരക്ഷ ലഭിക്കില്ലെന്നും അതിൽ വിശദമായി വിവരിക്കുന്നുണ്ടാകും. ഇതിൽ കണ്ടന്റ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ദീർഘകാലത്തേക്ക് വീട് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ കണ്ടന്റ് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ലെന്ന് ജോഡി ബേർഡ് ചൂണ്ടിക്കാട്ടുന്നു.
2: If you're going on holidays for an extended period of time, so often 60 days or more, you actually need to tell your insurer because they might not cover you if you're away for too long. And that also goes, for example, if you've moved out of your home while it's being renovated.
1: അതുപോലെ പരിരക്ഷ ലഭിക്കാത്ത മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ വരുത്തുന്ന കേടുപാടുകളും നാശനഷ്ടങ്ങളും.
2: Most home insurance policies will cover you for animal damage. But they won't cover you if it's your own pet that has done the damage. So if you have a dog that doesn't like storms and it tears the house apart when you have a storm, then you're not going to be covered because it's your own pet, but you will if a possum came in the house and wrecked everything.
1: കണ്ടന്റ് ഇൻഷുറൻസിൽ നിന്ന് വ്യത്യസ്തമാണ് ഹോം ബിൽഡിംഗ് ഇൻഷുറൻസ്. വീട് വാങ്ങാൻ ലോൺ എടുക്കുകയോ ലോൺ പുതുക്കുകയോ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ ഇൻഷുറൻസ് നിർബന്ധമാണ്. വീടിന്, അതായത് കെട്ടിടത്തിന് എന്തെങ്കിലും നാശനഷ്ടമുണ്ടായാൽ പരിരക്ഷ നൽകാനുള്ള ഇൻഷുറൻസ് ആണ് ഇത്. നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വേണം ഹോം ബിൽഡിംഗ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഇൻഷുറൻസ് കൗൺസിൽ ഓസ്ട്രേലിയയുടെ CEO ആൻഡ്രൂ ഹോൾ ചൂണ്ടിക്കാട്ടുന്നു.
3: So it's important when you buy a home in Australia that you also consider the costs and the options for insurance. Your insurance should always cover what is the most likely risk of something happening to your home. If you're living in an area where there is a lot of bush or forest, you need to ensure that you've got cover for fire. Flood is the biggest challenge and you should always check with the real estate agent, with the local council when you're purchasing a property what the risks are around flood because flood is the most expensive element to insure.
1: വീടിന് നാശമുണ്ടാക്കാവുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ ഏറ്റവുമധികം പ്രവചിക്കാൻ കഴിയുന്ന ഒന്നാണ് വെള്ളപ്പൊക്കം. ഇതുൾപ്പെടെയുള്ള മറ്റ് പ്രകൃതി ദുരന്ത സാധ്യതകളും വീട് വാങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയിരിക്കണമെന്നും അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു.
3: We know the areas it's likely to happen in, the severity, even the frequency in which homes may flood. Some councils will tell you if you live in a flood zone. Areas like, for example, Brisbane have a long history of doing that. But there are many parts of Australia where councils don't inform you of that information. So you need to go and look and see what information is available around the natural peril risks.
1: ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വീടിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം കേൾക്കുന്ന ചോദ്യങ്ങളിലൊന്നായിരിക്കും ഇൻഷുറൻസ് ഉണ്ടോ എന്നത്. പക്ഷേ ഈ ചോദ്യത്തിന് അതേ ഒന്ന് ഉത്തരം നൽകാൻ എല്ലാവർക്കും കഴിയുമോ? ഇല്ല എന്നതാണ് സത്യം. ഓസ്ട്രേലിയയിലെ ആകെ വീടുകളിൽ കുറഞ്ഞത് 11% ബിൽഡിംഗ് ഇൻഷുറൻസ് ഇല്ലാത്തവയാണ്. ചില പ്രദേശങ്ങളിൽ ഇത് വളരെ കൂടുതലാണെന്നും യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രൊഫസറായ പൗള ജെർസപ്കോവ്സ്കി പറയുന്നു.
4: Some people, for example, may not perceive themselves as prone to that risk and so may not buy a product that contains that. Other people who may be prone to those risks can't afford it because the cost has gone up so much, so that's an unaffordability problem. And yet others are finding that insurance companies are declining to quote them when they're in high-risk areas, which means it's unavailable.
1: Insurance എടുക്കുന്നതാണ് ഉചിതം എന്നത് ഒരു വശം. ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്, ഇത്തരം ഇൻഷുറൻസുകൾക്കുള്ള ചെലവ്. ഓസ്ട്രേലിയയിലെ ജീവിത ചെലവ് കൂടുന്നതിൽ ഏറ്റവുമധികം പങ്കുവഹിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ഇൻഷുറൻസ് പ്രീമിയം എന്നാണ് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഹോം ബിൽഡിംഗ് ഇൻഷുറൻസിന്റെയും കണ്ടന്റ് ഇൻഷുറൻസിന്റെയും എല്ലാം ചെലവ് ഓരോ വർഷവും കുതിച്ചുയരുകയാണ്. പലരും ഇൻഷുറൻസ് ഉപേക്ഷിക്കാൻ ഇതൊരു കാരണവുമാകുന്നുണ്ട്. ഉയർന്ന പ്രീമിയം കാരണം പൂർണ്ണതോതിലുള്ള ഇൻഷുറൻസ് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷയെങ്കിലും ഉള്ളത് നല്ലതായിരിക്കുമെന്ന് പ്രൊഫസർ ജെർസപ്കോവിസ്കി നിർദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു മോഷണം നടന്നാലോ വാഷിംഗ് മെഷീന്റെ പൈപ്പ് പൊട്ടി വീട്ടിൽ വെള്ളം നിറഞ്ഞാലോ ഒക്കെ ലഭിക്കേണ്ട പരിരക്ഷ. ഇൻഷുറൻസിൽ നിന്ന് മറ്റ് ഘടകങ്ങൾ ഒഴിവാക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു.
4: So if you're in an area where you know that you may potentially get an evacuation, what are the things you will take with you? Have you got everything online that you can have online, like documents that matter to you? The other thing is protect your house as well as you can. Do you clean your gutters? Do you check your valves? Those kinds of things, because they can stop washback flood, overflow flood from your gutters and drains. They're also helpful around fire because, you know, you don't have a lot of leafage in the gutters. Are you making sure that you look after the trees that are around your house so that they don't fall onto the house in a heavy wind?
1: ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ഇൻഷുറൻസ് കരാറുകൾ ദൈർഘ്യമേറിയതും മനസ്സിലാക്കാൻ പ്രയാസമുള്ള വാക്കുകളും പ്രയോഗങ്ങളും നിറഞ്ഞതുമാകാം. അതിനാൽ കരാർ ഒപ്പിടും മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. എന്തൊക്കെ കവറേജാണ് ഉള്ളതെന്നും എന്തിനൊക്കെ കവറേജ് ലഭിക്കില്ല എന്നുമെല്ലാം.
4: Guess that we're all a bit guilty, aren't we, sometimes of ticking yes, I've agreed to everything without either knowing what we agreed to or just being in a hurry and you know it's come up at renewal and you just want to renew. It's a financial product. People get frightened of that, but it's important that we read the terms and conditions of the products we buy and get comfortable asking the questions. You know, you're going to pay money for this. You're going to rely on it when something happens to your house. So it is in your rights to ask that and to have it explained to you in a way that you can understand.
1: മറ്റൊന്ന്, ഒന്നിലേറെ ഇൻഷുറൻസ് കമ്പനികളെ സമീപിക്കുക എന്നതാണ്. പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോഴും പുതുക്കുമ്പോഴുമെല്ലാം ഇത് ചെയ്യണം. ചോയ്സിലെ ഇൻഷുറൻസ് വിദഗ്ധൻ ജോഡി ബർഡ് നൽകുന്ന ഉപദേശം ഇതാണ്.
2: Intuitively, we think that if we're loyal to a business, they're going to reward us with discounts. This isn't how it works with insurers. If you stay loyal to an insurer and you just renew your premium at every year when they send that renewal form out, they'll actually end up charging you more on your renewal form than they might to a new customer trying to get the same insurance. So if you're speaking to your insurer about trying to get a better deal, your hand is always going to be stronger if you've done that background work to understand what the premiums are like elsewhere on the market. You can give them a call and say, you know, are you going to give me the price for a new customer? Otherwise, I'll move on.
0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അധികം അനിവാര്യമായ ഹോം ആൻഡ് കോണ്ടന്റ് ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ച് ദിജു ചിബദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നിങ്ങൾ കേട്ടത്. ഇനി 1992 പുറത്തിറങ്ങിയ രാജശില്പി എന്ന ചിത്രത്തിന് ONP യുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകി കെ എസ് ചിത്രപാടിയ മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേട്ടുവരാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പാട്ടോടുകൂടി ഇന്നത്തെ തത്സമയ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഇഷ്ടമായെങ്കിൽ ഫേസ്ബുക്കിലൂടെ കമൻറ്റായൊക്കെ അറിയിക്കുക. മാത്രമല്ല, ഇന്ന് കേട്ട റിപ്പോർട്ടുകളുടെ എല്ലാത്തിൻ്റെയും പൂർണ്ണരൂപം വീണ്ടും കേൾക്കാനായി SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റ് പിന്തുടരുക, ഫേസ്ബുക്ക് പേജ് പിന്തുടരുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഖിലശ്രീ.

0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.